0: ഇഷ ആകാശവാണി ശ്രീനഗർ. ശബജിത്ത് പന്ത്രം മിനിറ്റ് ശബ്ദി പേഷ് പ്രോഗ്രാം സുബുഗാഹി.
1: പ്രോഗ്രാം സുബുഗാഹി ബോജൻ വേൽ സരി സാമീൻ കീർത്തൻ സാനി തർഫ് മായിബ്ര സലാം കബൂൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. പ്രോഗ്രാം കിസ് ആഗാസ് സന്ദർ ബോസോ ഖുറാനി കരീം ചൻ യമൻ കേസൻ ആയാത് മുബാരകൻ ഹിസ് തിലാവത്ത് തർജ്മ.